ഗുരുവാഹിനമസ്തം ത്രിവർഗി നമസ്തം ആ സ്വർഗേ നമസ്തം പ്രഭുഗേ നമസ്തം സൗജോഗേ നമസ്തം അരംഗേ നമസ്തം അപ്പംഗി നമസ്തം അഗമ്യേ നമസ്തസ്ത്രമേ നമസ്തം ജലാശ്രേ നമസ്തം നിരാശ്രേ നമസ്തം അജാത്യേ നമസ്തം അപാത്യേ നമസ്തം അമജ്വേ നമസ്തസ്തജ്വേ അദേശം അദേശേ നമസ്തം അപേശേ നമസ്തം നിർധാമേ നമസ്തം നിർഭാമേ നമോ സർവകാലേ നമോ സർവദയാലേ നമോ സർവരൂപേ നമോ സർവഭൂപേ നമോ സർവഖാപേ നമോ സർവഥാപേ നമോ സർവകാലേ നമോ സർവപാലേ നമസ്തസ്തദേവ നമസ്തം പേവേ നമസ്തം ജന്മേ നമസ്തം സുബന്മേ നമോ സർവഗൗണേ നമോ സർവപൗണേ നമോ സർവരംഗേ നമോ സർവഭംഗേ നമോ കാൽകാലേ നമസ്തസ്തദയാലേ നമസ്തം അവർണേ നമസ്തം അമർണേ നമസ്തം ഗിരാരം നമസ്തം കൃതാരം നമോ സർവതന്ദേ നമോ അബന്ദേ നമസ്തം നിർസാകേ നമസ്തം നിർഭാകേ നമസ്തം രഹീമേ നമസ്തം കരീമേ നമസ്തം അനന്തേ നമസ്തം മഹന്തേ നമസ്തസ്തരാഗേ നമസ്തം സുഹാഗേ നമോ സർവശോകം നമോ സർവപോകം നമോ സർവകർത്താ നമോ സർവഹർത്താ നമോ ജോഗ്ജോഗേ നമോ ഭോഗ്ഭോഗേ നമോ സർവദയാലേ നമോ സർവപാലേ ചാച്രീ ഛന്ദ് ത്വയ പ്രസാദ് अरूप है अनूप है अजू है अपू है अलेख है अपेख है अनाम है अकाम है अते है अपे है अजीत है अपीत है त्रिमान है निदान है त्रिवर्ग है अस्वर्ग है अनिल है अनाद है अजय है अजाद है अजन्म है अवर्ण है अपूत है अपर्ण है अगंज है अपंज है अचूच है अचंज है अमीक है रफीक है अतंत है अबंद है नृभूज है असूज है अकाल है अजाल है अल्लाह है अजाह है अनंत है महंत है अलीक है निरसरीक है निर्लंब है असंभ है

ദ്രബർഗം ദ്രബാദ്യാഗന്ധ്യാഗാദ്യ ശുഭം സർവഭാഗ്യ സുസർവാനുരാഗ ത്രിപുസ്രൂപഹ അശുദ്ധഹ അശൂതഹ കിന്നരകം പ്രണാശ പൃഥ്വിയുൽപ്രവാസ നിരോക്ത പ്രവാഹ സദൈവം സദാഹം വിഭക്ത സ്വരൂപഹ പ്രയോക്ത അനൂപഹ നിരോക്ത സദാഹം വിഭക്ത പ്രവാഹ അനൂക്ത സ്വരൂപഹ പ്രയോക്ത അനൂപഹ ചാത്രീ ശാന്തി

സുനൈ ഗുംഗ്രിയാഹി സൃഷ്ണ പാവൈ സുനൈ മൂർച്ചിത്ലായ ചതുർത്തായ ആവൈ ദുഃഖ ദർദ് പൗ നിക്നതന നർക്കേ രഹൈ ഹോ ജോ യാ കീ ഏക ബാർ ചൗപൈ കോ കഹൈ ചൗപൈ संबत 1750 जय अर्थ सैल फोन 3 कहित जय भाद्रव सुधी अष्टमी रवि।